కాలేజీ రోజు సముదాయ బాణులి రేడియో నినాద 90.4 FM లో ప్రతి తింగల్తో సిరూత తింగలాసం పిన్న నాలా మత్తవారతో లాస్ట్ తింగలాసం విశేషమాయో బ్యారి బాసిరో కార్యక్రమంగా ప్రసారాయో ఉండు. നിങ്ങളുടെ പ്രതിഭ അനുഭവ കവന കത്ത് പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുക. ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസിലെ സംസ്കൃതി നിങ്ങളുടെ ധ്വനിരു കേട്ടു തപ്പാണ്ട് കാത് കൊടുക്കൊരു SDM കോളേജ് സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.